ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, എടവമാസം 1ാം തീയതി, വെള്ളിയാഴ്ച. ആരോഗ്യരംഗം, ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം ഇറാണി ലക്ഷ്മി നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഷഹീദ് ദ്വീപിലേക്ക് എം വി കമോട്ട നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് തിരികെ രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ശ്രീ വിജയപുരത്തേക്ക് രാവിലെ 8:45 മടങ്ങും. എം വി റാണി ചങ്ക നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 11:30 യാത്ര പുറപ്പെടുന്ന എം വി ബംബൂക്ക അവിടെ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് യാത്ര തുടരും. വൈകുന്നേരം 3:30 ഇതേ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ബാറട്ടാങ് നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. വൈകുന്നേരം 4:30 യാത്രാ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര. സ്വരാജ് ദ്വീപിലേക്ക് എം വി കമോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര പുറപ്പെടും. 17-ാം തീയതി അതായത് ഞായറാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹീദ് ദ്വീപ് വഴി ശ്രീ

0: വിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: Some cars are designed to blend in. Others are designed to be remembered. Meet the Maruti Suzuki Fronx with powerful 1.0-liter turbo booster engine. Fronx delivers performance that matches its bold SUV-inspired design. Already trusted by more than 4 lakh proud owners across India. Fronx is now available starting at just rupees 6.85 lakh with exciting offers available at your nearest Nexa showroom. So, why follow the road when you can lead it? Visit your nearest Nexa showroom and experience the Maruti Suzuki Fronx right now.
2: Nexa.
0: ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8-ന് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിൻ്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്നു പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിൻ്റെയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.
3: उपभोक्ताओं तक पहुंचने का सुलभ और सस्ता माध्यम है आकाशवाणी.
4: आकाशवाणी के विभिन्न केंद्रों से कीजिए अपने उत्पादों और सेवाओं का प्रचार विज्ञापनों के माध्यम से.
3: लोकल और राष्ट्रीय स्तर पर कीजिए अपने बिजनेस का विस्तार, क्योंकि आकाशवाणी में विज्ञापन बुकिंग हुई बहुत ही आसान.
4: अब घर, दफ्तर या दुकान पर बैठे बैठे आप कर सकते हैं विज्ञापनों की बुकिंग.
3: डायल कीजिए 8700014242.
4: नंबर एक बार फिर नोट करें 8700014242.

പകരം വയ്ക്കാനില്ലാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ഓരോ കുടുംബവും. പുരാതന കാലം മുതൽ തന്നെ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും പ്രതീകങ്ങളാണ് കുടുംബങ്ങൾ എന്നത്. ഇന്ന് മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനമായി ആചരിക്കുന്നു.

ഓരോ മനുഷ്യജീവന്റെയും നിലനിൽപ്പ് തന്നെ താങ്ങി നിർത്തുന്നത് കുടുംബമാണ്. എന്നാൽ ഇന്നത്തെ തിരക്കിട്ട ജീവിതയോട്ടത്തിനിടെ കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഇളക്കം തട്ടിയെന്ന ബോധ്യത്തിലാണ് ഐക്യരാഷ്ട്ര സംഘടന 15 അന്താരാഷ്ട്ര കുടുംബ ദിനമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നത്. കുടുംബ സംവിധാനങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് അന്താരാഷ്ട്ര കുടുംബ ദിനത്തിന്റെ ലക്ഷ്യമെന്നത്. ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും പ്രാധാന്യം ആഘോഷിക്കുന്നതിനും ഈ ദിനം ഊന്നൽ നൽകുന്നു. കഷ്ടതകളിൽ കൂടെ നിൽക്കാനും നമ്മുടെ വേദനകളെ ശമിപ്പിക്കാനും എന്നും താങ്ങായി തണലായി നിൽക്കുന്നത് ഒരു കുടുംബം മാത്രമാണ്. നമ്മുടെ സന്തോഷങ്ങളുടെയും ദുരിതത്തിൻ്റെയും ഭാഗമാണിത്. സാമൂഹികമായും

വ്യക്തിപരവുമായ ഭയങ്ങളെ മറികടക്കുന്നതിനുള്ള ഉറവിടം കൂടിയാണ് ഓരോ കുടുംബവും. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര കുടുംബദിനത്തിന്റെ പ്രമേയമെന്നത്. വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങൾ കുടുംബജീവിതത്തിലും കുട്ടികളുടെ ഭാവിയിലും ചെലുത്തുന്ന പ്രതികൂല സ്വാധീനത്തെ ഇത് എടുത്തു കാണിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, കുട്ടികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുക, പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നിവയൊക്കെയാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്.

0: ചിക്കൻ പോക്സും ഹോമിയോ ചികിത്സയും. ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുന്നു.
1: പകർച്ചവ്യാധികളിൽ സാധാരണയായി വേനൽക്കാലത്ത് മാത്രം കണ്ടിരുന്ന ഒന്നാണ് ചിക്കൻ പോക്സ്. എന്നാൽ മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൽ ശൈത്യകാലത്തും അതിവേഗം പടരുന്നതുമായ ചിക്കൻ പോക്സിനെതിരെ ജാഗ്രത വേണം. പൊക്കൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചിക്കൻ പോക്സ് ഒരു കാലത്ത് ദൈവികമായ ചില പരിവേഷങ്ങൾ നൽകി ചികിത്സ പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. കൂടാതെ ഭയത്തോടെയാണ് ഈ രോഗത്തെ പലരും കണ്ടിരുന്നത്. ഇന്നിപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ജനങ്ങൾ ചികിത്സ തേടാനും അതുവഴി രോഗപകർച്ച അധികമാകാതെ തടയാനും കഴിയുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതിസൂക്ഷ്മ ജീവികളായ വൈറസെല്ല സോസ്റ്റർ വൈറസുകൾ രോഗകേതുവാകുന്ന ചിക്കൻ പോക്സ് വായുവിൽ കൂടി വളരെ വേഗം പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. രോഗിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവങ്ങളാണ് പ്രധാനമായും രോഗം പരത്തുക. കൂടാതെ സ്പർശനം മൂലവും ചുമയ്ക്കുമ്പോൾ പുറത്തു

വരുന്ന ജലകണങ്ങൾ വഴിയും രോഗം പടരും. രോഗി തുമ്മുക, ചുമയ്ക്കുക, സംസാരിക്കുക തുടങ്ങിയ അവസരങ്ങളിലും രോഗി ഉപയോഗിച്ച പാത്രം, ടവൽ, മറ്റു വസ്തുക്കൾ എന്നിവ കൈകാര്യം ചെയ്യൽ ഇവയിലൂടെയും വളരെ വേഗം മറ്റൊരാളിലേക്ക് രോഗം പകരാവുന്നതാണ്. കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ കുമിള പൊന്തിക്കഴിഞ്ഞ് 6 മുതൽ 10 ദിവസം വരെയും രോഗം പകരും. മൂക്കിലെയും വായിലെയും സ്രവങ്ങളും കുരുവിലെ സ്രവങ്ങളും രോഗം പകർത്തുമെന്നറിയുക. വൈറസുകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള കാലദൈർഘ്യം 10 മുതൽ 16 ദിവസമാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏത് പ്രായക്കാരിലും രോഗം കാണാം. എന്നാൽ കുട്ടികളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. മുതിർന്നവരിൽ രോഗത്തിന്റെ കാഠിന്യം കൂടിയിരിക്കും. രോഗലക്ഷണങ്ങൾ കടുത്ത പനിയോടുകൂടി തുടങ്ങുന്നു. പനി തുടങ്ങി 48 മണിക്കൂറിനുള്ളിൽ മുഖത്തോ നെഞ്ചിലോ കാണപ്പെടുന്ന ആദ്യ കുറിപ്പുകൾ രോഗനിർണയത്തിന് പ്രധാനമാണ്. ചിലരിൽ പനി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആദ്യ കുറിപ്പുകൾ കാണപ്പെടുന്നു. പൊതുവെ ശ്രദ്ധിക്കാതെ പോകുന്ന ഘട്ടമാണ് ചിക്കൻ പോക്സിന്റെ ആദ്യഘട്ടം. കുമിളകൾ പൊങ്ങുന്നതിന് മുമ്പുള്ള 1-2 ദിവസമാണിത്. മിക്കവരിലും തലയിലും വായിലുമാണ് കുരുക്കൾ ആദ്യം പ്രത്യക്ഷപ്പെടുക. പിന്നീട് നെഞ്ചിലും പുറത്തും ഉണ്ടാകുന്നു. എണ്ണത്തിൽ ഇത് കൂടുതലാണ്. എന്നാൽ കൈകാലുകളിൽ കുറവായിരിക്കും എന്ന പ്രത്യേകതയുമുണ്ട്. തെളിഞ്ഞ ദ്രാവകം നിറഞ്ഞു നിൽക്കുന്ന കുരുപ്പിന്റെ പ്രത്യേക ആകൃതി മാത്രം കണ്ട് ചിക്കൻ പോക്സ് ആണോ എന്ന് തിരിച്ചറിയാൻ ഒരു ഡോക്ടർക്ക് കഴിയും. പനിയോടൊപ്പം ശരീരമാസകലം നുറുങ്ങുന്ന വേദന, ജലദോഷം, ശക്തമായ തലവേദന, തൊണ്ടവേദന, നടുവേദന, വിശപ്പില്ലായ്മ, കലശലായ ക്ഷീണം ഇവ അനുഭവപ്പെടുന്നു. പനിയുടെ കാഠിന്യം കൂടുന്നതനുസരിച്ച് ശരീരത്തിൽ കുരുപ്പുകൾ കൂടുതലായി പ്രത്യക്ഷപ്പെടുന്നു. കുമിളകൾ മുഖം, വയർ, നെഞ്ച് എന്നിവിടങ്ങളിൽ കൂടുതൽ കണ്ടുവരുന്നു. എന്നാൽ ശരീരമാസകലം കുമിളകൾ കാണാനും സാധ്യതയുണ്ട്. കൂടാതെ തൊണ്ടയിലും കണ്ണിലും മൂത്രനാളി, മലദ്വാരം, യോനി എന്നിവയ്ക്കുള്ളിലും കുമിളകൾ ഉണ്ടാകാം. തെളിഞ്ഞ ദ്രാവകം നിറഞ്ഞു നിൽക്കുന്ന കുമിളകൾ 24 മണിക്കൂറിനുള്ളിൽ പഴുപ്പ് നിറയുകയും മധ്യഭാഗത്തായി കറുത്ത് കട്ടിയായ സ്പോട്ട് കാണുകയും ചെയ്യുന്നു. തുടർന്ന് ആദ്യം പ്രത്യക്ഷപ്പെട്ട കുമിളകൾ ഓരോന്നായി ഉണങ്ങിക്കരിയുകയും പനിയുടെ കാഠിന്യം കുറഞ്ഞു തുടങ്ങുന്നതോടെ കുമിളകൾ മുഴുവനായി പ്രത്യക്ഷപ്പെട്ട് കഴിയുകയും ചെയ്യുന്നു. ഒരേ സമയത്ത് തന്നെ പല ഘട്ടത്തിലുള്ള കുമിളകൾ ചിക്കൻ ബോക്സിൽ സാധാരണയാണ്. ചിക്കൻ ബോക്സിന്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണ് ചൊറിച്ചിൽ. കുരുക്കളുള്ള ഭാഗത്ത് മാത്രമായോ ശരീരം മുഴുവനുമായോ ചൊറിച്ചിൽ അനുഭവപ്പെടാം. ചൊറിഞ്ഞ് പൊട്ടിയാൽ പഴുക്കാൻ സാധ്യത കൂടുതലാണ്. ഇതോടുകൂടി മറ്റു ശാരീരിക രോഗലക്ഷണങ്ങളും കുറയുന്നു. കുമിളകൾ ആദ്യം വന്ന ക്രമത്തിൽ ഉണങ്ങിക്കൊഴിയുന്നു. 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ മുഴുവൻ കുമിളകളും ഉണങ്ങിക്കഴിയുന്നു. ഉണങ്ങി പൊറ്റ പിടിച്ചിരിക്കുന്ന കുമിളകൾ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ ഇളകി മാറുന്നു. എല്ലാ കുമിളകളും ഉണങ്ങിക്കഴിഞ്ഞാൽ രോഗിയെ കുളിപ്പിക്കാം. രോഗാരംഭത്തിൽ തന്നെ രോഗിയെ ഒരു പ്രത്യേക മുറിയിലേക്ക് മാറ്റണം. വീട്ടിലുള്ള മറ്റു കുട്ടികളെയും രോഗം മുൻപ് വരാത്ത മുതിർന്നവരെയും കുറച്ചു നാളത്തേക്ക് മാറ്റി താമസിപ്പിക്കുന്നതും നല്ലതാണ്. രോഗി കിടക്കുന്ന മുറിയിൽ മുൻപ് അസുഖം വന്നവർക്ക് കയറാം. അല്ലാത്തവർ ആ മുറിയിൽ കയറാതിരിക്കുക. രോഗി കിടക്കുന്ന മുറിയിൽ കുന്തിരിക്കം, സാമ്പ്രാണി എന്നിവ പോയിക്കുന്നത് നല്ലതാണ്. രോഗി കിടക്കയിൽ ആര്യവേപ്പില തൂകി അതിൽ കിടക്കുന്നത് ഗുണം ചെയ്യും. രോഗാരംഭത്തിലും കുമിളകൾ ഉണങ്ങി തുടങ്ങുമ്പോഴും അതികഠിനമായ ചൊറിച്ചിൽ അനുഭവപ്പെടാം. ഈ അവസരത്തിൽ നഖങ്ങൾ കൊണ്ട് ചൊറിഞ്ഞാൽ കുരുപ്പുകൾ പൊട്ടി പഴുത്ത് വ്രണമാകാനും അതുവഴി പാടുകൾ വീഴാനും സാധ്യതയുണ്ട്. ആര്യവേപ്പില വിശറ് പോലെ കെട്ടി അതുകൊണ്ട് ഉരസുന്നത് ശക്തമായ ചൊറിച്ചിൽ ശമിക്കാൻ ഇടവരുത്തും. രോഗിക്ക് അമിതമായ ഉപ്പ്, ഇറച്ചി, മീൻ, മുട്ട, മറ്റു കൊഴുപ്പുള്ള ആഹാര പദാർത്ഥങ്ങൾ നൽകരുത്. കട്ടി കുറഞ്ഞ ആഹാര പദാർത്ഥങ്ങളും ധാരാളം വെള്ളവും നൽകണം. പരിപൂർണ വിശ്രമം ആവശ്യമാണ്. രോഗം മാറി കുളിച്ചു കഴിഞ്ഞാലും ഒരാഴ്ചയെങ്കിലും തുടർ വിശ്രമം ആവശ്യമാണ്. പലരും പിറ്റേ ദിവസം തന്നെ ഓഫീസിലും സ്കൂളിലും പോവുകയും പുറത്തിറങ്ങി നടക്കുകയും ചെയ്യാറുണ്ട്. അത് പാടില്ല. പരിപൂർണ വിശ്രമവും സമീകൃത ആഹാരവും ആരോഗ്യരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. രോഗി ഉപയോഗിച്ച പാത്രം, കിടക്ക, ടവൽ തുടങ്ങിയവ നശിപ്പിച്ചു കളയണം. മറ്റു വൈറസ് രോഗങ്ങളെ പോലെ തന്നെ ചിക്കൻ പോക്സും അപകടകാരിയായ ഒരു രോഗം തന്നെയാണ്. കുട്ടികളിൽ സാധാരണയായി ദൂഷ്യഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മാറിപ്പോകുന്നു. എങ്കിലും ചിലപ്പോൾ രോഗ തീവ്രതയേറി അനുബന്ധ രോഗങ്ങളിലേക്ക് കടന്നേക്കാം. ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് മുതലായവയാണ് സാധാരണയായി കണ്ടുവരുന്ന തുടർ രോഗങ്ങൾ. പൊതുവെ പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുമെന്നതിനാൽ ഗർഭിണികൾ, പ്രമേഹ രോഗികൾ, നവജാത ശിശുക്കൾ, അർബുദം ബാധിച്ചവർ തുടങ്ങിയവർ ഈ രോഗത്തിനെ ഭയക്കണം. ഗർഭാവസ്ഥയുടെ 1 മുതൽ 16 വരെയുള്ള ആഴ്ചകളിൽ അമ്മയ്ക്ക് ചിക്കൻ പോക്സ് ബാധിച്ചാൽ ഗർഭസ്ഥ ശിശുവിന് കണ്ണിനും തലച്ചോറിനും തകരാറ്, അംഗവൈകല്യം, നാഡീ തളർച്ച ഇവ സംഭവിക്കുമെന്നതിനാൽ ഗർഭിണികൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രതിരോധ ശേഷി തീരെ കുറഞ്ഞവരെ ഗുരുതരമായി ചിക്കൻ പോക്സ് ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് തലച്ചോർ, കരൾ, വൃക്കകൾ തുടങ്ങിയ അവയവങ്ങളെ ബാധിച്ച് പ്രശ്നങ്ങൾ സങ്കീർണമാക്കാറുണ്ട്. ചിക്കൻ പോക്സിനൊപ്പം ന്യൂമോണിയ കൂടി ബാധിക്കുന്നതും കുമിളകൾ പഴുക്കുക, രക്തസ്രാവം എന്നിവ ഗർഭിണികളിലും ദുർബലരിലും സങ്കീർണതയ്ക്കിടയാക്കും. ശരിയായ ചികിത്സയുടെ അഭാവം, പ്രതിരോധ ശേഷി തീരെ കുറഞ്ഞവർ, പ്രായ കൂടുതലും ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങി കലശലായ രോഗങ്ങൾ ഉള്ളവർക്ക് രോഗതീവ്രത ഏറിയിരിക്കും. സാധാരണഗതിയിൽ ഒരിക്കൽ രോഗം ബാധിച്ചാൽ ആജീവനാന്തം പ്രതിരോധ ശേഷി നിലനിൽക്കുന്നതിനാൽ

0: രോഗം വീണ്ടും വരാൻ സാധ്യതയില്ല. എന്നാൽ 10 വർഷത്തിനു ശേഷം ചിലർക്ക് രോഗം വന്നിട്ടുള്ളതായും കാണാം. ശരിയായ രോഗനിർണയവും ശരിയായ ഔഷധ പ്രയോഗവും കൊണ്ട് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാതെ വളരെ കുറഞ്ഞ ദിവസത്തെ ഹോമിയോ ചികിത്സ കൊണ്ട് ചിക്കൻ പോക്സ് പൂർണ്ണമായും സുഖപ്പെടുത്താം. ഹോമിയോ മരുന്നുകൾ രോഗാരംഭത്തിൽ തന്നെ കൊടുത്തു തുടങ്ങണം. രോഗിയുടെ സ്ഥിരമായ രോഗശമനത്തിന് പ്രാധാന്യം നൽകുന്ന ഹോമിയോപ്പതി ചികിത്സാ നിർണയത്തിന് ഓരോ രോഗിയുടെയും ശാരീരിക മാനസിക രോഗലക്ഷണങ്ങൾ ശരിയായി മനസ്സിലാക്കി മാത്രമേ മരുന്ന് തിരഞ്ഞെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ നന്നല്ല, ഒരു ഹോമിയോ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ വേണം മരുന്ന് കഴിക്കേണ്ടത്. രോഗത്തിൻ്റെ ആരംഭ നാളിൽ തന്നെ രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ പ്രതിരോധ ഔഷധവും ഹോമിയോപ്പതിയിലുണ്ട്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ തുടങ്ങി ലഘുവായ നാടൻ ഭക്ഷണ രീതികൾ ചിക്കൻ പോക്സ് ബാധിച്ചവർക്ക് അനുയോജ്യം. തിളപ്പിച്ചാറ്റിയ വെള്ളം, ഇളനീർ, പഴച്ചാറുകൾ ഇവ പ്രയോജനപ്പെടുത്താം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായും മൂക്കും പൊത്തിപ്പിടിക്കുക. മറ്റുള്ളവരുമായി ഇടപഴകുന്നത് രോഗി പരമാവധി ഒഴിവാക്കുക. രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യുക. ശരിയായ മരുന്ന് കഴിക്കുകയും മതിയായ വിശ്രമവും കൊണ്ട് ചിക്കൻ പോക്സ് സുഖപ്പെടുത്താം.
1: ചിക്കൻ പോക്സും ഹോമിയോ ചികിത്സയും ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആരോഗ്യരംഗം.
1: ഇതോടെ ഇന്നത്തെ ആരോഗ്യരംഗം സമാപിച്ചു. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഭാസ്കർ ദ റാസ്കൽ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് ആലപിച്ച ഗാനമാകാം ആദ്യം. റഫീഖ് അഹമ്മദിൻ്റെ ഗാനരചനയിൽ ദീപക് ദേവിൻ്റെ സംഗീതം.

കാവൽ എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനമിനി കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജൻ രാജിന്റെ സംഗീതം.

ഇതോടെ ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. മലയാളം പരിപാടി വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജിയാർ.